0: സ്ഥിരവശമായിരിക്കും കടത്തറപ്പ്. മേവരും മേവരും എന്തിനും മേവ് ആക്കിയ തറപ്പോണ് മേ അയ്യ മേവരും Pun kawaii ai kana kona ni kevia choraki e te pebu bubi. Is te e kaira. Ai, nang nisa, ni nakoi ni taka tikirai kata.
1: Ai, ai, apa tu paman kata kerai ko kai jari nyata. Ai, nang nisa, ni kira kira ra, kain nam tapai ko. Wa beri ra, dan bakra, dan rontok. Beri ra, dan bakra, dan rontok.